സാഹിത്യ ബാമീഹും എബഹി മുഷുക്കും ഹതർമസ്വന്തിം ബിമുഗ ഹിംഗാ ബിഗ ഉളേഷ് അതിഹമകശ്വരും ത്യബാമീഹുന്നം അള്ളോ നുക്ലദ്ദാ നുലവേനകമായി ഹമകശ്വരും അള്ളോ കാഫിർത്തകും ദിരകൊല്ലവാ ഹുഷകം ത്യബാമീഹുന്ദന്നാശേ.

ബാമിഹും എവരെന്ന ഹംഗുറാമ കുറാ ഹുഷുകമെ ഏറും അവ്വാഹു എവരെന്ന തെ ബാമിഹും ഗെ അറ്റക്കും അജാബ് ദിവാനത്തെ അതി എവരെ നിഖമിത് കൊല്ലവാനത്തെ അതി തെ ബാമിഹുന്ന എവരെങ്കെ മച്ചൻ നസ്രു ദിവാനത്തെ അതി മൂമിൻ ബൈഗ്ഗെ ഹിത്തക ശിഫാ ദിവാനത്തെ.

അള്ളാഹുഗെ മിസ്കിത്ത ഫളുഫിലുവ ബലഹട്ടാനി അള്ളാഹഷായി ആഖിർദ്വഹം ഈമാവെ നമാദ് ഖായിംകോ സകാദി അള്ളാഹം മെനുവി ബിരുനുഗന്ന മീഹും കം കശവരെ ഫഹ എവരനി തെതുമഗു ലിബിഗംവാ മീഹും കം ഗാവും ഗ്യാബ് ബൈക്കേ.

ഹജ്വരിന്റെ ബോഫിന്തി ഹുർമത്തിർവെകും വ മിസ്കി ഫളുഫിലുവ ബലഹറ്റ ഉളെ മീഹക്കായ് അള്ളോഹായ് ആഹ്ര ദുഹം ഈമാം അള്ളോഹു മൗഗ ജിഹാദ് കും ഉളെ മീഹക്കാ ദമീഹും ഇഫദ കമത്യ ബാമീഹും ഹദനീഹിയെ അള്ളോഹു ഹസ്രത്തുക ഇദ് ബാമീഹും ഹമ ഹമയ നുവാനത്തെ അനിയാവരി ബയക അള്ളോഹു തെദ് മകൻ നുദക്കവാനത്തെ

ദെങ് അള്ളാഹു എക്കലാംഗ റസൂലാഷായി ഈമാവി മീസകുംഗ മച്ച എക്കലാംഗ ഹസ്രത്തും ഹിംഹമജുഹും ബാവാ ലവ്വ അദിത്യ ബാ മീഹുന്ന നുഫെന്ന ലഷ്കർ ബാവാ ലവ്വി അതി കാഫിറു മീഹുന്ന എക്കലാംഗ അസാബ് ദെവ്വി എയ്യ് കാഫിറുംഗ ജസായേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരിക്കമ്മായകു
0: എക്കുവെരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏരുവെസ് മിഹാരുവെസ് റയിതുന്നായകു റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എംമെഗാഹേർട്സ് എഫ് എം ബാൻഡ്